എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 കന്നിമാസം 13-ാം തീയതി ചൊവ്വാഴ്ച. അഭിമുഖം, അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.

0: ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്കുള്ള ബോട്ടുകളുടെ യാത്രാ വിവരം. MV വണ്ടൂർ നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ്ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെടും. ഈ ബോട്ടിൻ്റെ ശ്രീ വിജയപുരത്തേക്ക് ഇതേ വഴികളിലൂടെയുള്ള മടക്കയാത്ര നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ്. നാളെ രാവിലെ 6:15 MV നോർത്ത് പാസെ സ്വരാജ്ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് രാവിലെ 8:45 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. MV ബംബൂക്ക നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഷഹീദ് ദ്വീപിൽ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് പുറപ്പെടുന്ന ഈ ബോട്ട് സ്വരാജ്ദ്വീപിലെത്തി ഉച്ചയ്ക്ക് 2:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. MV രംഗത്ത് നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാജ്ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. തുടർന്ന് അവിടെ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്കുള്ള ബോട്ടിൻ്റെ മടക്കയാത്ര 1 തീയതി വ്യാഴാഴ്ച രാവിലെ 5:30. ഷഹീദ് ദ്വീപിലേക്ക് MV റാണിചങ്ക നാളെ രാവിലെ 6:15 യാത്രയാരംഭിക്കും. ശ്രീ വിജയപുരത്തേക്കുള്ള ഈ ബോട്ടിൻ്റെ മടക്കയാത്ര രാവിലെ 8:30. ബോട്ടുകളുടെ സമയവിവരം സമാപിക്കുന്നു.
1: India's greatest

പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു പ്രത്യേക അറിയിപ്പ്. ആകാശവാണി ശ്രീ വിജയപുരം നിലയം ബ്രോഡ്കാസ്റ്റ് അസിസ്റ്റന്റുമാരുടെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഇതിലേക്ക് അപേക്ഷിക്കുവാനുള്ള യോഗ്യത ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിലുള്ള പരിജ്ഞാനവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. അപേക്ഷകരുടെ ഉയർന്ന പ്രായപരിധി 40 വയസ്സാണ്. അതായത് 2026 ഓഗസ്റ്റ് 31 അപേക്ഷകർക്ക് 40 വയസ്സിൽ കൂടാൻ പാടില്ല. അപേക്ഷകർ ശ്രീ വിജയപുരം മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ താമസിക്കുന്നവരായിരിക്കണം. അപേക്ഷാ ഫോം ശ്രീ വിജയപുരം നിലയത്തിലെ ഡ്യൂട്ടി റൂമിൽ നിന്നും ലഭിക്കുന്നതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 ഒക്ടോബർ 5. ഇത് തികച്ചും താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി ആകാശവാണി ശ്രീ വിജയപുരം നിലയവുമായി ബന്ധപ്പെടേണ്ടതാണ്. അറിയിപ്പ് സമാപിച്ചു.

നമസ്കാരം ശ്രോതാക്കളെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകം അറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്.

ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാ തലത്തിൽ 50,000 രൂപയും സംസ്ഥാന തലത്തിൽ 2 ലക്ഷം രൂപയും ദേശീയ തലത്തിൽ 5 ലക്ഷം രൂപയുമാണ് സമ്മാന തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് OTT ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ, അതായത് ഈ

ദിവസം 30 വരെയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ സൃഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.

0: ഇനിയൊരു അഭിമുഖം കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. ഹൃദയാരോഗ്യത്തിൻ്റെ പ്രാധാന്യം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് ലോക ഹൃദയ ദിനം. ഹൃദയ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചും അവയെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ചും കൂടുതൽ അറിയാനും ആരോഗ്യകരമായ ജീവിതശൈലിയിലേക്ക് നമ്മളെ നയിക്കാനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം. ഹൃദയാരോഗ്യത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാനായി ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് റിട്ടയേർഡ് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ഡോക്ടർ ആർ തുളസീദാസനാണ്. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം മാഡം.
1: ലോക ഹൃദയ ദിനത്തിൽ വലിയൊരു പ്രമേയമാണ് നമ്മുടെ ആരോഗ്യ സംഘടന മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വർഷത്തെ ആപ്തവാക്യം, അതായത് പ്രമേയം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം.
2: എല്ലാവർക്കും നമസ്കാരം. വേൾഡ് ഹാർട്ട് ഡേ 2026 തീം ഹാർട്ട് ഡിസീസ് ക്യാൻ ഹൈഡ് ഇൻ പ്ലെയിൻ സൈറ്റ്, ഡോണ്ട് മിസ് എ ബീറ്റ്. സാധാരണമായി നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ട് ഡിസീസ് ചിലപ്പോൾ വളരെ സൈലൻ്റ് ആയിരിക്കും. നമ്മുടെ ഹാർട്ടിൻ്റെ ഓരോ ബീറ്റും നമ്മൾ മിസ്സാകാതെ നോക്കണം.
1: അതായത് ഹൃദയമിടിപ്പിൻ്റെ ഒരു താളവും
2: നഷ്ടപ്പെടുന്നു.
1: ലോക ഹൃദയ ദിനം ആചരിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ് സാർ?
2: ഈ ദിനത്തിൽ നമ്മൾ എന്ത് മെസ്സേജാണ് പബ്ലിക്കിന് കൊടുക്കേണ്ടത്? ഒന്ന്, സൈൻസ് ആൻഡ് സിംറ്റംസ്. നമുക്ക് മനസ്സിലാകണം, ഒരു മനുഷ്യന് നമ്മുടെ ഹാർട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അതിൻ്റെ സിംറ്റംസുകൾ വരുമ്പോൾ അത് നമ്മൾ ഹാർട്ടിൻ്റെ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവയർനെസ് കൊടുക്കുക. അത് കഴിഞ്ഞ് പ്രൊട്ടക്റ്റ് യുവർ ഹാർട്ട്, അതെന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റീവ് മെഷേഴ്സ്. നമ്മൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും, പക്ഷേ അസുഖം വരുന്നതിന് മുമ്പ് പ്രിവെൻഷൻ എങ്ങനെ ചെയ്താൽ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ മോഡിഫൈ ചെയ്താൽ ഹാർട്ടിൻ്റെ അസുഖങ്ങളൊന്നും വരാതിരിക്കും.
1: അതാണ് പ്രിവെൻഷൻ. ഹാർട്ട് സംബന്ധമായ ഹാർട്ട് ഡിസീസ്
2: ആണ് ഹാർട്ട് ഡിസീസിൻ്റെ പ്രിവെൻഷൻ ചെയ്യുക. മൂന്നാമത്, ഈ ദിനത്തിൽ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ലോക്കൽ ലെവലിലും നാഷണൽ ലെവലിലും പബ്ലിക്കിനെ എൻകറേജ് ചെയ്യണം. നമ്മുടെ ഗവൺമെൻറ് ഒത്തിരി ഹെൽത്ത് പോളിസീസ് ഉണ്ട്, അതിന് നമ്മൾ എങ്ങനെ എക്സസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അത് നമുക്ക് എങ്ങനെ പോയി ഹോസ്പിറ്റലിൽ പോയോ അല്ലെങ്കിൽ മറ്റേ ഹെൽത്ത് ഫെസിലിറ്റീസിൽ പോയാലോ, അതെങ്ങനെ നമ്മൾ അവെയിൽ ചെയ്യാം. പലർക്കും ഗവൺമെൻറ് പല പോളിസിയുണ്ട് ഹാർട്ട് എൻ്റെ അസുഖങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി, പക്ഷെ ഒരു മനുഷ്യരും അതിന് അവെയർനെസ് ഇല്ലാത്തതുകൊണ്ട് അത് പോയി എക്സസ് ചെയ്യുന്നില്ല. അത് അത് എക്സസ് ചെയ്യണം. അത് ഈ മൂന്നാണ് മെയിൻ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്.
1: അതായത് ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അവഗണിക്കാതെ കൃത്യസമയത്ത് ചികിത്സ തേടേണ്ടതിൻ്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ലോക ഹൃദയ ദിനം വലിയൊരു വേദിയാകുന്നു. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നാണ് ഹൃദയം. ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഡോക്ടർ ഒന്ന് വിശദീകരിക്കാമോ?
2: നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ മൊത്തം വേൾഡിലും ഇന്ത്യയിലും ഹാർട്ട് ഡിസീസ് സെക്കൻഡാണ് മരണത്തിന് കാരണം, രണ്ടാമത്തെ സംഖ്യയിൽ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ നമ്മൾ ആഹാരത്തിലും എക്സർസൈസിലും മറ്റുള്ള കുറച്ച് സാധാരണമായി നമുക്ക് ചെയ്യാവുന്ന സംഗതികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ഡിസീസ് വരാൻ വളരെ താമസിക്കും, അല്ലെങ്കിൽ വരത്തില്ല.
1: പണ്ടൊക്കെ പ്രായമായവർക്കായിരുന്നു ഹൃദ്രോഗങ്ങൾ വന്നിരുന്നത്. എന്നാൽ ഇന്ന് വളരെ ചെറുപ്പക്കാരായ ആളുകൾക്ക് പോലും ഹാർട്ട് അറ്റാക്ക് വരുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. ഇന്നത്തെ ജനറേഷനിൽ ഈ രോഗം ഇത്രയധികം കൂടാൻ കാരണം എന്താണ് ഡോക്ടർ?
2: ഒരു 50-60 വർഷം 70 വർഷം നമ്മൾ പുറകിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ സാധാരണമായി നടന്നായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും പോകുന്നത്, അല്ലെങ്കിൽ സൈക്കിളായിരുന്നു. മോട്ടോർ സൈക്കിൾ എന്നുള്ള സംഗതി അതൊക്കെ ഒത്തിരി നാൾ കഴിഞ്ഞാണ് വന്നത്, ഒരു 40-45 വർഷം ആയിട്ടേ ഉള്ളൂ. അത് നമ്മൾ സൈക്കിളാണെങ്കിലും നമ്മുടെ എക്സർസൈസ് ശരീരം അനങ്ങുമായിരുന്നു, വ്യായാമം. അല്ലാതെ തന്നെ നടന്നു പോവുകയാണെങ്കിൽ അതാണ് റെഗുലർ എക്സർസൈസ് പോലാണ്. ഇപ്പോൾ ആൾക്കാർ ആഹാരവും കഴിച്ച് നല്ല പാൻറ്റും ഷർട്ടും ഇട്ടിട്ടാണ്

0: നടക്കാൻ പോകുന്നത്. അന്നങ്ങനല്ല, എല്ലാ സംഗതിക്കും 4 കിലോമീറ്റർ 10 കിലോമീറ്റർ 5 കിലോമീറ്റർ നടന്നു പോകണം, അല്ലെങ്കിൽ ബസ്സിൽ പോകണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാഹനത്തിൽ. അല്ലാതെ ഇൻഡിവിജ്വൽ വാഹനങ്ങൾ വളരെ കുറവായിരുന്നു. ആ സമയത്ത് നമുക്ക് എപ്പോഴും എക്സർസൈസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, ശരീരം അനങ്ങുമായിരുന്നു, നമ്മുടെ കലോറി ബേൺ ഔട്ട് ആകുമായിരുന്നു, ഹാർട്ടിൻ്റെ ഹെൽത്ത് വളരെ നല്ല രീതിയിലായിരുന്നു.
1: അതായത് ചെറുപ്പം മുതലേ ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുകയും ആവശ്യമായ ആരോഗ്യ പരിശോധനകൾ നടത്തുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്.
0: ഒന്നൊരു എക്സർസൈസിൻ്റെ കാര്യം ഞാൻ മെയിനായി പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ ആഹാരങ്ങൾ, ആഹാരത്തിൽ അന്ന് വെജിറ്റബിളും മറ്റ് എല്ലാ സംഗതികളിലും ഒരു വിഷാംശമോ അല്ലെങ്കിൽ വേറെ സംഗതികളൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ തന്നെ വീട്ടിൻ്റെ പുറകിലോ അല്ലെങ്കിൽ നമ്മുടെ കമ്പോളത്തുകളിലോ പോയിസൺ ഇല്ലാത്ത വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുമായിരുന്നു. ഏകദേശം ഒരു 80-70% നമ്മൾ സ്വന്തം സബ്ജികളും വെജിറ്റബിൾസുകളും ഫലങ്ങളും നമ്മൾ തന്നെ നമ്മുടെ ഉത്പാദനം
1: കൃഷി ചെയ്ത്
0: കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആരും കൃഷിയിലോട്ട് വളരെ ശ്രദ്ധയില്ല, എല്ലാവരും ജോലിയിലോട്ടാണ്. അത് ഗവൺമെൻറ് ആയിക്കോട്ടെ അല്ലെ പ്രൈവറ്റ് സെക്ടർ ആയിക്കോട്ടെ, ജോലിയിൽ പോകുന്നു പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ വണ്ടിയിലാണ്, സ്കൂട്ടറോ 4-വീലർ അല്ല 2-വീലറിലാണ് പോകുന്നത്. അവിടെ വരെ ഒരു എക്സർസൈസും ഇല്ല ശരീരത്തിന്. പിന്നെ തിരിച്ച് അവിടെ നിന്ന് വരുന്നത് അതും വണ്ടിയിൽ തന്നെ. ജോലി കൂടുതലുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങത്തില്ല, വീട്ടിൽ തന്നെ ആയിരിക്കും. TV കാണും, അന്ന് TV ഒന്നും ഇല്ലായിരുന്നു, റേഡിയോ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഇന്ന് TV വന്ന ഉടനെ TV മുന്നേ ഇരിക്കും. അത് അന്നില്ലാത്തതുകൊണ്ട് അന്ന് വളരെ കുറവായിരുന്നു. എക്സർസൈസും നല്ല വിഷമില്ലാത്ത ഫലങ്ങളും വെജിറ്റബിൾസും ആയിരുന്നു അന്ന്. അതല്ലാതെ പിന്നെ നമ്മൾ ആഹാരം തന്നെ കഴിച്ചാൽ എത്ര കഴിക്കുന്നുണ്ടോ അത്രയും നമ്മളുടെ ശരീരം എക്സർസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് എക്സർസൈസ് എന്ന് പറഞ്ഞൊരു സംഗതിയേ ഇല്ല. അതുകൊണ്ട് ഇതെല്ലാം കൂടെ വെച്ചിട്ട് നോക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ഹാർട്ടിനകത്ത് ഈ എണ്ണവർഗ്ഗങ്ങളായാലും മറ്റെല്ലാം കൂടെ ചെന്നിട്ട് നമ്മുടെ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടാക്കുക. ഹാർട്ടിൻ്റെ ബ്ലഡ് വെസൽസ് ഉണ്ടല്ലോ, ഹാർട്ടിൻ്റെ ധമനികൾ, അതിനകത്തെല്ലാം കൊളസ്ട്രോളും മറ്റേ കാൽഷ്യവും എല്ലാം പോയി ഫിക്സായിട്ട് കോറിനറി ആർട്ടറീസിലെല്ലാം അവിടുന്ന് അത് ബ്ലോക്കായിട്ട്. പിന്നെ ഇപ്പോൾ സാധാരണ ആരോട് ചോദിച്ചാലും പറയും എനിക്ക് 2 സ്റ്റെൻറ്റിട്ടിട്ടുണ്ട്, 3 സ്റ്റെൻറ്റിട്ടിട്ടുണ്ട്, അല്ലെ ഓപ്പൺ ആർട്ട് സർജറി ചെയ്തതാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇത്ര അധികം ഇല്ലായിരുന്നു, പക്ഷേ അന്നും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ കുറച്ച് ഡിസീസുകൾ ഫാമിലിയിലായിട്ട് വരും. ഒരു വളരെ കുറച്ച് ശതാംശം ആൾക്കാർ മാത്രം ഫാമിലിയൽ പ്രോബ്ലത്തിൽ നിന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമായിരുന്നു. അന്ന് അതിൻ്റെ സിംപ്റ്റം ഒന്നും കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അത്ര അൾട്രാ മോഡേൺ ഹോസ്പിറ്റലുകളിൽ ഡയഗ്നോസ്റ്റിക് എക്യുപ്മെൻറ്റ്സ് കുറവായിരുന്നു. പക്ഷേ ഇന്നത്തെ അഡ്വാൻസ് ടെക്നോളജി ഉണ്ട്, പക്ഷേങ്കിൽ അതിൻ്റെ ഒരു പൈസയും ഉണ്ട്. അതിന് നമ്മൾ പൈസ ചിലവാക്കിയാൽ എല്ലാവർക്കും അറിയാം, ഒരു ECG എടുക്കുന്നതിൽ 500 രൂപ വേണം, അല്ലെങ്കിൽ 300-400 രൂപ വേണം, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ എക്കോ കാർഡിയോഗ്രാഫി ചെയ്യണം, ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള പല ആൻജിയോഗ്രാഫി ചെയ്യണം, ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം, ഇത് എല്ലാത്തിനും നമുക്ക് പൈസ ഒത്തിരി ചിലവാകുന്നുണ്ട് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ.
1: ഈ ഹൃദ്രോഗം, ഹൃദയാഘാതം എന്നിവ ഒരേ അവസ്ഥയാണോ?
0: ഹൃദയരോഗം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ എന്തെല്ലാം വരുന്നുണ്ടോ അതെല്ലാം എല്ലാ രോഗത്തിനും കൂടെ ചേർന്നാണ് ഹൃദയരോഗം എന്ന് പറയുന്നത്, ഹാർട്ട് ഡിസീസ്. പക്ഷേങ്കിൽ ഹൃദയാഘാതം എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഹാർട്ടിന് ബ്ലഡ് സപ്ലൈ പോകുന്നത് എവിടെയെങ്കിലും അത് ബ്ലോക്ക് ആകുകയാണെങ്കിൽ ഹാർട്ടിൻ്റെ അത്രയും ഭാഗത്ത് ബ്ലഡ് പോയില്ലെങ്കിൽ അവിടുത്തെ ആ ടിഷ്യൂ മസിൽ ഹാർട്ടിൻ്റെ അത് ഡെഡാകും. ഹാർട്ട് കണ്ടിന്യൂസ് 72 beats per minute നമ്മൾ എന്ന് ജനിച്ചോ അമ്മയുടെ വയറ്റിൽ നിന്ന് അല്ലെങ്കിൽ അമ്മയുടെ വയറ്റിൽ ഉള്ളപ്പോൾ തന്നെ അവിടുന്ന് വെളി വന്നു കഴിഞ്ഞും അത് കഴിഞ്ഞ് നമ്മുടെ മരണം വരെ നമ്മുടെ ഹാർട്ട് കണ്ടിന്യൂസ് ബീറ്റ് ചെയ്ത് ഇരിക്കും. അത് നിന്നു കഴിഞ്ഞാൽ മരണമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഹാർട്ടിൻ്റെ മസിലിൽ ബ്ലഡ് സ്റ്റോപ്പായി ആ ഹാർട്ടിൻ്റെ മസിൽ മരണപ്പെടുകയാണെങ്കിൽ അതിൻ്റെ എത്ര എക്സ്റ്റെൻറ്റ് വരെ ഏത് ആർട്ടറിയാണ് ബ്ലോക്കായ അതനുസരിച്ച് അതിൻ്റെ താഴോട്ടുള്ള ഭാഗം ഹാർട്ടിൻ്റെ മസിൽ ഡെഡാകും. അത് കുറവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് അറ്റാക്കിന് രക്ഷപ്പെട്ടു എന്ന് പറയും, സെക്കൻഡ് അറ്റാക്കിന് രക്ഷപ്പെട്ടു എന്ന് പറയും, പക്ഷേ തേർഡ് അറ്റാക്കിന് മരിച്ചു പോകുന്നൊക്കെ ഇങ്ങനെയാണ് പബ്ലിക്കിലൊരു വർത്തമാനം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 2-3 ബ്ലോക്കുണ്ട്, അതിലൊരു ബ്ലോക്ക് ഹാർട്ട് അറ്റാക്കായി, അത് കഴിഞ്ഞിട്ട് അത്രയും മസിൽ നഷ്ടപ്പെട്ടു, അത് കഴിഞ്ഞാൽ അടുത്ത അറ്റാക്കിന് പിന്നെയും മസിൽ. അപ്പം ഒരു പകുതി മസിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിനെ ജീവിച്ചു വെക്കാൻ വേണ്ടി ഇലക്ട്രിക്കൽ ഇമ്പൾസ് വേണം. ഈ ബീറ്റ് ഓട്ടോമാറ്റിക് ആണല്ലോ ഒന്നേ, അത് 500 ബീറ്റ് ആകത്തില്ല, 50 ബീറ്റും ആകത്തില്ല, പക്ഷേ ഒരു ആവറേജ് ബീറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിൽ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഉണ്ട്. ഈ മസിൽ മരിച്ചു പോകുമ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് എവിടെ നിന്നാണോ ആകുന്നത് അവിടെ ആണെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഡെത്ത് ആകും. അതാണ് ഹാർട്ട് അറ്റാക്ക്.
1: വ്യത്യാസമുണ്ട്,
0: ഒത്തിരി വ്യത്യാസമുണ്ട്.
1: ഹൃദയാഘാതത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നെഞ്ചുവേദന മാത്രമാണോ ഹൃദയാഘാതത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്? മുന്നറിയിപ്പ് എന്ന് പറയുന്നത്
0: ആണ്. നെഞ്ചുവേദന ഒരു മുഖ്യമായ ഒരു ലക്ഷണമാണ്. പക്ഷെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ നെഞ്ചിൽ പ്രഷർ പോലെ അമർത്തി പിടിക്കുന്ന പോലെ പിൻ പ്രിക്ക് പോലെ വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നെഞ്ചിനെ ഇങ്ങനെ കംപ്രസ് ചെയ്യുന്ന പോലെ അമക്കി പിടിക്കും.

0: പോലെ, പിന്നെ ആ
1: അമർച്ച പോലെ,
0: അമർച്ച പോലെ. അത് പിന്നെ അതല്ലാതെ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ശരീരത്തിൻ്റെ വയറ്റിൻ്റെ മേളിലത്തെ ഭാഗവും നെഞ്ചിൻ്റെ അവിടെയും വേദന വരാം. അത് കഴിഞ്ഞിട്ട് ഇത് ലെഫ്റ്റ് സൈഡ്, ലെഫ്റ്റ് ആം കൈൻ്റെ പുറകെ, നെക്കിൻ്റെ പുറകെ താഴെ ലെഫ്റ്റ് കൈയിൻ്റെ പത്തി വരെ താഴെ വരെ വരാം. ഇത് അപ്പം പിന്നെ വയറ്റിലെ ഗ്യാസ് മാതിരി തോന്നാം, പല ഹാർട്ട് വിശർപ്പ് ഒത്തിരി, സ്വെറ്റിംഗ് ഒത്തിരി വരും. അപ്പം നമുക്കത് അപ്പം തന്നെ ഇ സി ജിയും മറ്റു സംഗതികളും നമുക്ക് എടുത്ത് ഇമ്മീഡിയറ്റ്ലി അതിനെ ഡയഗ്നോസ് ചെയ്യണം.
1: അപ്പോൾ പലർക്കും ഉള്ള ഒരു സംശയമാണ് നെഞ്ചിൽ വേദനയോ അസ്വസ്ഥതയോ വന്നാൽ അത് ഗ്യാസ് മൂലമാണോ അതോ ഹാർട്ട് അറ്റാക്ക് ആണോ എന്നുള്ളത്.
0: അതിന് നമുക്കിപ്പോൾ ഒത്തിരി ടെസ്റ്റ് ചെയ്ത് ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളിലും ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ ഇ സി ജി എടുക്കുക ആദ്യം. പക്ഷേ ഇ സി ജി 100% കൺഫർമേറ്ററി അല്ല. ഇ സി ജി കൊണ്ട് നമുക്കൊരു 30-40% ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ ഇ സി ജി ഇല്ലാത്ത ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം നമുക്ക്. ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് മസിലിൻ്റെ ഇഞ്ചുറി ഉണ്ടെങ്കിൽ അതിലൊരു ഇഞ്ചയും നമ്മുടെ ബ്ലഡിൽ വരും. അതിന് നമ്മൾ അപ്പോൾ തന്നെ ആ ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്യാം. ഇമ്മീഡിയറ്റ് 10 മിനിറ്റിനകത്ത് അതിൻ്റെ റിപ്പോർട്ട് കിട്ടും. ആ റിപ്പോർട്ടും പോസിറ്റീവാണ്. പിന്നെ നമ്മുടെ ഇ സി ജിയിലും പോസിറ്റീവ് സജഷൻസ് വരുന്നുണ്ട് ഹാർട്ട് അറ്റാക്കിൻ്റെ. വലിയ ആശുപത്രി അവിടെ ഉണ്ടോ, കൊറോണറി ഹാർട്ട് കെയർ ഉണ്ടോ, അവിടെ ഇമ്മീഡിയറ്റ് അയക്കണം. സമയമാണ് ഏറ്റവും വലിയ ഇത്. അരമണിക്കൂറിന് ഗോൾഡൻ അവർ എന്ന് പറയും.
1: ഓരോ മിനിറ്റും പ്രധാനമാണ്.
0: ആണ്, ഹാർട്ട് അറ്റാക്ക് ആയി നെഞ്ചിന് വേദന വന്ന് പോസിറ്റീവ് കിട്ടി, നമുക്ക് ബ്ലഡ് ടെസ്റ്റിലും കിട്ടി ഇ സി ജിയിലും കിട്ടിയെങ്കിൽ ചിലവർ ഇല്ല, ഞാൻ തന്നെ നടന്ന് വണ്ടി കയറാം, ഞാൻ തന്നെ ഇത് ചെയ്യാം, എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ നല്ല കുട്ടപ്പനാണ്, അങ്ങനെ ഒരു. അപ്പോൾ അവരെ ഒരിക്കലും നടത്തി കൊണ്ടുപോകാൻ പാടില്ല. വീൽ ചെയർ അല്ലെങ്കിൽ സ്ട്രെച്ചർ, അതിലാണ് വണ്ടി കൊണ്ടുപോകേണ്ടത്. വണ്ടി കയറ്റണം. എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എക്സസൈസ് ചെയ്യാൻ പാടില്ല. ഫിസിക്കൽ എക്സസൈസ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ചെയ്യുകയാണെങ്കിൽ ഹാർട്ടിന് പിന്നെയും ബ്ലഡിൻ്റെ ഡിമാൻഡ് വരും. കൂടുതൽ എക്സസൈസ്, കൂടുതൽ ബ്ലഡ് സപ്ലൈ ഹാർട്ടിന് വേണം. അപ്പോൾ അതൊന്നും സൂക്ഷിക്കേണ്ടതാണ് ഹാർട്ട് അറ്റാക്ക് വന്നാലുണ്ട്.
1: സ്ത്രീകളിലെ ഹൃദ്രോഗ ലക്ഷണങ്ങൾ പുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ ഡോക്ടർ?
0: അത് ശരിയാണ്. സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് മെനോപോസ് അവരുടെ മെനസ്ട്രുവേഷൻ എന്നിവരെ നടക്കുന്നുണ്ടോ അതുവരെയും, മെനസ്ട്രേഷൻ സ്റ്റോപ്പ് ആകുന്നവരെയും അവരുടെ ഹാർട്ട് അറ്റാക്ക് റേറ്റ് മേലിൽ നിന്ന് കുറവാണ്. എന്തെന്ന് വെച്ചാൽ ലേഡീസിൻ്റെ ശരീരത്തിലെ ഹോർമോൺ ഇസ്ട്രോജൻ എന്നിവരെ സീക്രിറ്റ് ആകുന്നുണ്ടോ, ഇസ്ട്രോജൻ സീക്രിറ്റ്, ഇസ്ട്രോജൻ പ്രൊജസ്ട്രോണിൻ്റെ സീക്രിഷൻ കാരണമാണ് മെനസ്ട്രുവേഷൻ എല്ലാ മാസങ്ങളിലും വരുന്നത്. അപ്പോൾ അത് നിന്ന് കഴിഞ്ഞിട്ട് ലേഡീസിൻ്റെ ഹാർട്ട് അറ്റാക്കിൻ്റെ ചാൻസസും ആണുങ്ങളുടെ ഹാർട്ട് അറ്റാക്കിൻ്റെ ചാൻസസും ഒരുപോലെ ആകും. പക്ഷേ 50 വയസ്സ് വരെ, 55 വയസ്സ് വരെ സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് വളരെ കുറവാണ്.
1: ഈ പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ തുടങ്ങിയവ ഇന്നും പലരിലും കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഇവയുള്ളവർ ഹൃദയാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാമോ ഡോക്ടർ?
0: മാഡം പറഞ്ഞ
1: പ്രമേഹം,
0: കൊളസ്ട്രോൾ, ഇത് മൂന്നും നമ്മുടെ റിസ്ക് ഫാക്ടറാണ് ഹാർട്ട് അറ്റാക്കിനുള്ളത്. ഹാർട്ട് അറ്റാക്കിൽ നിന്ന് ഈ കൊളസ്ട്രോൾ പോയി ധമനികളിൽ, ആർട്ടറീസുകളിൽ പോയി അത് സ്റ്റോറാകും. സ്റ്റോറായിട്ട് അത്തരോമേറ്റസ് പ്ലഗ് എന്ന് പറയും, നമ്മൾ ഈ ഹാർട്ടിൻ്റെ ആർട്ടറികളിൽ ഇതാണ് ബ്ലോക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഹൈപ്പർ ടെൻഷനും നമ്മുടെ ഹാർട്ടിന് വീക്ക്നെസ് വരും. എന്നുപറഞ്ഞാൽ ഹാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡാണ് പമ്പ് ചെയ്യുന്നത്. ഹാർട്ടിൽ 4 ചെമ്പറാണല്ലോ, 4 ചെമ്പറിൽ താഴെ വെൻട്രിക്കിളും ആട്രിയമാണ് പറയുന്നത്. ലെഫ്റ്റ് വെൻട്രിക്കിളാണ് പമ്പ് ചെയ്യുന്നത്. രക്തം തലതൊട്ട് താഴെ കാല് വരെ രക്തം പോയിട്ട് തിരിച്ചു വരുന്നത് റൈറ്റ് വെൻട്രിക്കിളിലും റൈറ്റ് ആട്രിയത്തിലും. അപ്പോൾ അവിടെ നിന്ന് പിന്നെ അത് ലങ്സിൽ പോയിട്ട് ശുദ്ധമായി ലെഫ്റ്റിൽ വരും, പിന്നെയും പമ്പ് ചെയ്യും. അപ്പോൾ പ്രഷർ കൂടുകയാണെങ്കിൽ, പ്രഷറിന് എഗൈൻസ്റ്റ് പമ്പ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കൽ അത് തിക്കൻഡാകും. നമ്മുടെ കൈകളൊക്കെ മസിൽ, ഈ ബോഡി ബിൽഡറെ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, കൈയൊക്കെ വളരെ മസിലൊക്കെ അങ്ങനെ കയറി. അതേപോലെ ഹാർട്ടും ഒരു പ്രഷറിന് എഗൈൻസ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ആർട്ടറിയും അതൊത്തിരി വലുതാകും, മസിൽ വലുതാകും. അപ്പോൾ അത് ഒരു പ്രാവശ്യം മസിൽ വലുതായി കഴിഞ്ഞാൽ അത് പിന്നെ ചെറുതാകത്തില്ല. അപ്പോൾ അത് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. കോൺസ്ട്രിക്റ്റഡ് വെൻട്രിക്കളും അത് നമ്മുടെ ഹാർട്ട് ബീറ്റിന് ഒരു ബാധകമാകും. അപ്പോൾ അതൊക്കെ വേറെ ഹാർട്ട് ഡിസീസുകൾ പറഞ്ഞ ആദ്യം പറഞ്ഞില്ലായിരുന്നു, ഹാർട്ട് ഡിസീസ്, ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ, റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ, പൾമോണറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞ പല സംഗതികൾ, പല അസുഖങ്ങൾ വരാം. അതൊരു സമൂഹമാണ് അസുഖങ്ങളുടെ.
1: അപ്പോൾ ഇവ നിയന്ത്രിക്കുന്നത് ഹൃദയാരോഗ്യത്തിന് വളരെ പ്രധാനമാണ്.
0: ഇത് മൂന്നും.
1: ഇപ്പോൾ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമായ ഒന്നാണെന്ന് കേൾക്കാറുണ്ട്. എന്നാൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുമ്പോൾ അത് ഹൃദയാരോഗ്യത്തെ എങ്ങനെ ബാധിക്കും?
0: കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ഗുഡ് കൊളസ്ട്രോൾ ആൻഡ് ബാഡ് കൊളസ്ട്രോൾ, രണ്ട് കൊളസ്ട്രോളുണ്ട്,
1: നല്ല കൊളസ്ട്രോളും
0: ചീത്ത കൊളസ്ട്രോളും.
1: അതിലപ്പോൾ വ്യത്യാസമുണ്ട്,
0: തമ്മിൽ വ്യത്യാസമുണ്ട്. കുറച്ച് കൊളസ്ട്രോൾ നമുക്ക് വേണ്ടി അത് ആവശ്യമാണ്, നമ്മുടെ ഓരോ സെല്ലിൻ്റെയും കവർ അതിൽ ഈ കൊളസ്ട്രോളിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ ശരീരത്തെ പഴയ സെല്ല് നഷ്ടപ്പെടും, പുതിയ സെല്ലുകൾ ഉണ്ടാകും, ടിഷ്യൂ, ഈ മസിൽ, ഇതൊക്കെ ഓരോ സെല്ലുകൊണ്ടാണല്ലോ ആകുന്നത്. അപ്പോൾ ഗുഡ്

0: കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി വേണം. ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്, പക്ഷെങ്കിൽ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് അത് ലിവറിൽ നിന്നാണ്, നമുക്ക് ലിവറാണ് അതിനെ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അത് മൊത്തം ശരീരത്ത് പോയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഹാർട്ടിൻ്റെ ധമനികളിൽ, ബ്രെയിനിൻ്റെ ധമനികളിൽ പോയി അത് ഒട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ ബ്ലഡ് വെസലിൻ്റെ അകത്തെ ഡയമീറ്റർ ഹോള് അത് പതുക്കെ പതുക്കെ അത് കുറഞ്ഞു കുറഞ്ഞു വരും. 10%, 20%, 30%, 50%, അങ്ങനെ പെർസെൻറ്റേജ് അതിൻ്റെ ബ്ലോക്കായിക്കൊണ്ടിരിക്കും. അപ്പോൾ ബ്ലഡ് സപ്ലൈ ആ ബ്ലോക്കിൻ്റെ അപ്പുറത്തെ ഭാഗത്തോട്ടുള്ള ടിഷ്യൂക്കൾക്കായാലും എന്തിനായാലും ബ്ലഡ് അത്രയും കുറച്ചേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും.
1: ഈ ഹൃദയത്തിൻ്റെ ആരോഗ്യം വിലയിരുത്താൻ സാധാരണയായി നടത്താറുള്ള പ്രധാന പരിശോധനകൾ എന്തൊക്കെയാണ്?
0: നമുക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം ECG, പ്ലെയിൻ ECG ഒന്നെടുക്കാം. അതിൽ എന്തെങ്കിലും ഒരു സജഷൻ വരികയാണ്, എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെന്ന്, എന്നാൽ ഫർദർ പല ടെസ്റ്റുകൾ ചെയ്യാം, എക്കോ ചെയ്യാം, എക്കോ കാർഡിയോഗ്രാഫി. ECG കഴിഞ്ഞിട്ട് എക്കോ ചെയ്യാം. എക്കോ ചെയ്തിൽ എക്കോയിൽ വല്ലതും കിട്ടിയിട്ടുണ്ട്, ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യാം, ഫ്ലോ കുറയുന്നുണ്ടോ, അതനുസരിച്ച് ആ രേഖകളിൽ മനസ്സിലാവും ഉണ്ടെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആൻജിയോഗ്രാഫി ചെയ്യണം.
1: അമിതവണ്ണം ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുമോ?
0: അത് കറക്റ്റാണ്. കണിശമായിട്ടും അധിക വണ്ണം ഉണ്ടെങ്കിൽ, ഒബേസിറ്റി ഉണ്ടെങ്കിൽ അത് ഹൃദയരോഗം വളർത്തും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഹൈറ്റും ഒരു വെയ്റ്റും ഉണ്ട്, BMI എന്ന് പറയും. അതനുസരിച്ച് നമുക്ക് എത്ര ഹൈറ്റ് ഉണ്ടോ അത്രയും വെയ്റ്റേ പാടുള്ളൂ. അതിനുവേണ്ടി ആ സൈസിലാണ് നമ്മുടെ ഹാർട്ട് ദൈവം തന്നെ നമുക്ക് തന്നിരിക്കുന്നത്.
1: ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ നമ്മുടെ ഭക്ഷണത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം?
0: കൂടുതലായിട്ട് നമ്മൾ റെഡ് മീറ്റ്, ഒരു മുട്ട കഴിക്കാം. ആർക്കും ഒരു മുട്ട ഒരു ദിവസം പുഴുങ്ങി കഴിക്കാം, ഓംപ്ലേറ്റ് അല്ല,
1: പുഴുങ്ങിയിട്ട്
0: കഴിക്കാം. പിന്നെ രണ്ടാമത് വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കണം, ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കണം. പിന്നെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഇച്ചിരി കുറയ്ക്കണം. എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ചോറ്, ബേക്കറി ഐറ്റംസ്, പിന്നെ ജങ്ക് ഫുഡ്, അങ്ങനെയുള്ള അതെല്ലാം വളരെ കുറയ്ക്കണം.
1: ഈ ഹൃദയാഘാതം ഉണ്ടായാൽ ഓരോ മിനിറ്റും ജീവൻ രക്ഷിക്കാൻ വളരെ വിലപ്പെട്ടതാണെന്ന് പറയാറുണ്ട്. ഒരാൾക്ക് നമ്മുടെ മുന്നിൽ വെച്ച് നെഞ്ചുവേദനയോ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങളോ ഉണ്ടായാൽ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്?
0: നമ്മുടെ മുന്നിൽ ഒരാൾക്ക് ഹൃദയാഘാതം വന്ന് ശ്വാസം കിട്ടുന്നില്ല, അങ്ങേരുടെ കാൽഭാഗം മേളിലോട്ട് വെക്കണം, തലഭാഗം താഴെ, കാൽഭാഗം മേളിലോട്ട് വെക്കിയ ബ്ലഡ് തിരിച്ച് ഹൃദയത്തിലോട്ട് വരും. വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നതായിരിക്കണം നമ്മുടെ ആ സൈറ്റിൽ വെച്ച്, നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റുകയില്ല.
1: ഡോക്ടർ, ഈ ലോക ഹൃദയദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ശ്രോതാക്കൾക്ക്, പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക്, ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനായി നൽകാൻ ആഗ്രഹിക്കുന്ന പ്രധാന സന്ദേശം എന്താണ്?
0: ആദ്യമായി ഞാൻ പറയുന്നത് എക്സർസൈസ്, വാക്കിംഗ്, സ്വിമ്മിംഗ്. അത് കഴിഞ്ഞിട്ട് ഹെൽത്തി ഡയറ്റ് ആയിരിക്കണം. റെഗുലർ എക്സർസൈസും ഡയറ്റും നല്ലതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു യങ് ഏജിലും ഇപ്പം വരുന്നുണ്ട് ഹാർട്ട് അറ്റാക്കും മറ്റേ ഇത്. അതുകൊണ്ട് അവർക്ക് വർഷത്തിലൊരിക്കൽ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം.
1: ഹൃദയാരോഗ്യത്തെക്കുറിച്ചും അതിൻ്റെ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിലപ്പെട്ട അറിവുകളും നിർദ്ദേശങ്ങളും പങ്കുവച്ച ഡോക്ടർക്ക് വളരെയധികം നന്ദി. നമസ്കാരം.
0: നമസ്കാരം.
1: ആയിരപ്പറ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം രവീന്ദ്രൻ.